ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ അർഷേ നിരാജ് ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്. ഞാൻ ആലോചിക്കുകയായിരുന്നു, നമ്മുടെയൊക്കെ ലൈഫിൽ ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്നതും അതുപോലെ തന്നെ കൂടുതൽ വിഷമിക്കുന്നതും ഒരു കാര്യത്തിലാണല്ലേ പ്രതീക്ഷ. നമ്മൾ ഒരുപാട് പ്രതീക്ഷകൾ ഓരോന്നിലും വെക്കാറുണ്ട്. ആ പ്രതീക്ഷകൾ, ആ കണക്കൂട്ടലുകളൊക്കെ തെറ്റുമ്പോൾ നമ്മളത് നല്ല രീതിയിൽ എഫക്ട് ചെയ്യാറുണ്ടല്ലേ. അതുപോലെ തന്നെ നമ്മൾ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്, ആന കൊടുത്താലും ആശ കൊടുക്കരുത്. ആദ്യം കേൾക്കുമ്പോൾ ഇത് നമ്മൾക്ക് തോന്നും, ആന കൊടുക്കാൻ പറ്റുമെങ്കിൽ ആശ കൊടുത്താൽ എന്താ പ്രശ്നം. പക്ഷേ ജീവിതം മറ്റൊന്നാണല്ലോ നമ്മളെ പഠിപ്പിക്കുന്നത്. ഒരു പ്രതീക്ഷ കൊടുത്തിട്ട് അത് തകർത്താൽ ആ ഒരു മുറിവ് ഒരുപാട് നാള് നമ്മുടെ മനസ്സിലുണ്ടാകും. അതിപ്പോ എന്ത് തന്നെ കൊടുത്താലും ആ ഒരു മുറിവ് മാറണം എന്നില്ലല്ലേ. നമ്മുടെ രജനീകാന്ത് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, ഞാനൊരു തടവ്

നൂറ് തടവ സ്വന്തം മാതിരി എന്ന്. സോ നമ്മൾ ഒരു കാര്യം പറയുമ്പോ ഒരു 100 തവണയെങ്കിലും ആലോചിച്ചിട്ട് വേണമല്ലോ അപ്പം പറയാനായിട്ട്. ഏതായാലും നമ്മുടെ പാട്ടുപടിയിലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾക്കുള്ള സമയമായിട്ടുണ്ട്. പാട്ടുകൾക്ക് ശേഷം കേട്ടുമുട്ടാവും. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ. ലഞ്ച് ബ്രേക്കിൽ ധീരാജ് ശോനകിയാണ്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ രാജ ശാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. യെസ്, അങ്ങനെ നമ്മുടെ ഇന്നത്തെ എസ്മസ് ചോദ്യത്തിനുള്ള ആ ഒരു സമയമായിട്ടുണ്ട്, സമ്മാനത്തിനായിട്ടുള്ള ഒരു സമയമായിട്ടുണ്ട്. സോ നമുക്ക് ആ ഒരു ചോദ്യം എന്താണ് എന്ന് നോക്കാലേ. നമ്മുടെ ഇന്നത്തെ എസ്മസ് ചോദ്യം, കയറാൻ പറ്റാത്ത കാർ. കയറാൻ പറ്റാത്ത കാർ എന്താണ് എന്നുള്ളതാണ്. അപ്പൊ ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യണ്ടേ? വേഗം ഫോൺ എടുത്ത് നമ്മുടെ ഓഫീഷ്യൽ നമ്പറായ 9072878709909 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. നമ്പർ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം, 9072879090 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. അപ്പം നിങ്ങളുടെ പേരും സ്ഥലവും വായിക്കാനായിട്ട് മറക്കരുത് കേട്ടോ. ഏതായാലും ഉത്തരം വായിക്കുന്ന ഒരു സമയം കൊണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർഫുൾ പാട്ടുകളിലേക്ക് കയറാം. ലഞ്ച് ബ്രേക്കിൽ നിരജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

மை ரேடியோ 90 FM கேட்டறிஞர் கூட்டுக்கூடா.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ ധീരാജ ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. നമ്മുടെ സിനിമാ വിശേഷങ്ങളുടെ നിറയിട്ടുണ്ടല്ലേ. ഇന്ന് ഒരു സാധാരണ സർവൈവൽ ത്രില്ലർ അല്ല. ഓരോ നിമിഷവും പ്രേക്ഷകരുടെ ഹൃദയമെടുപ്പ് കൂട്ടുകയും അതുപോലെ തന്നെ പ്രതീക്ഷയുടെ ആത്മവിശ്വാസത്തിന്റെയും ശക്തി എന്താണെന്ന് കാണിച്ചു തരുന്ന ഒരു സിനിമയെ കുറിച്ചാണ് പറയുന്നത്. ഇതാണെന്നല്ലേ 2019 പുറത്തിറങ്ങിയ ഹെലൻ എന്ന മലയാള സിനിമയ്ക്ക് അഭിമാനമായി മാറിയ ഒരു സർവൈവൽ ത്രില്ലറാണ്. നവഗാത സംവിധായകനായ മാക്ടിക്കുട്ടി സേവിയർ സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ ഹെലൻ എന്ന യുവതിയുടെ ജീവിതത്തിലുണ്ടാകുന്ന അപ്രതീക്ഷിത സംഭവങ്ങളാണല്ലേ കഥയിലെ മെയിൻ ആയിട്ട് പറയുന്നത്. എന്തായാലും കഥയിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് കടക്കുന്നതിനു മുൻപായി നമ്മുടെ ഒരു യാത്രയിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾ കൂടി ട്യൂൺ ചെയ്യുന്നുണ്ട്. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ ധീരാജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ റിഷേന്ദി രജ ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. ഹെലൻ സിനിമയിലേക്ക് വരുമ്പോൾ സിനിമയുടെ പേര് പോലെ തന്നെ ഹെലൻ എന്നൊരു പെൺകുട്ടിയുടെ കഥയാണ് ഇതിൽ മെയിനായിട്ട് പറയുന്നത്. ഒരു സാധാരണ പെൺകുട്ടി വലിയ സ്വപ്നങ്ങളുമായി ജീവിക്കുന്ന ഒരാള്. ഒരു ദിവസം അവളുടെ ജീവിതം പൂർണ്ണമായിട്ട് മാറിയാണ്. അതായത് ഒരു ദിവസം ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാൻ ഒരുങ്ങിയ ഹെലൻ ഒരു ചെറിയ അശ്രദ്ധ കാരണം അവളൊരു റെസ്റ്റോറന്റിലെ വലിയ ഫ്രീസറിനുള്ളിൽ കുടുങ്ങി പോകുന്നതാണ് കഥ. പുറത്തുനിന്ന് നോക്കുമ്പോൾ അതൊരു സാധാരണ മുറി മാത്രമാണ്. പക്ഷെ അകത്ത് താപനില 0 താഴെ. സമയം കടന്നു പോകും തോറും തണുപ്പ് കൂടുകയാണ്. സഹായത്തിനായിട്ട് അവൾ നിലവിളിച്ചെങ്കിലും ആരും അവിടെ ഉണ്ടായിരുന്നില്ല, ആരും കേൾക്കുന്നില്ല. എന്നാൽ കാണാതായത് കൊണ്ട് തന്നെ ഇവൾ ഒരുപാട് പേര് അന്വേഷിക്കുന്നുണ്ട്. കുടുംബമായാലും സുഹൃത്തുക്കളായാലും പോലീസായാലും ഒക്കെ തിരയുന്നുണ്ട്. പക്ഷെ അതേസമയം ഫ്രീസറിനുള്ളിൽ ഹെലൻ ജീവൻ നിലനിർത്താനായിട്ട് ഓരോ നിമിഷവും പോരാടുന്നതാണ് ഈ ഒരു സിനിമയിൽ മെയിൻ ആയിട്ട് പറയുന്നത്. ഈ ഒരു സിനിമയെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്തായാലും മതിലേക്കൊക്കെ വരുന്നതിന് മുൻപായി കുറച്ച് ബ്യൂട്ടിഫുൾ ഉള്ള വാർഡുകളിലേക്ക് കയറാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർഷേ നിരാജ് ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. സംടൈംസ് നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും സ്ട്രഗിൾസ് ഒക്കെ കാണുമ്പോൾ നമ്മൾ ഗിവ് അപ്പ് ചെയ്യാറുണ്ടല്ലേ. പക്ഷെ ഈ ഒരു സിനിമയിലേക്ക് വരുമ്പോൾ ഹെലൻ അവിടെ തോൽക്കാനായിട്ട് തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. ഏതൊരു സാഹചര്യത്തിലും എത്ര കഠിനമായാലും അവൾ പ്രതീക്ഷ കൈവിടുന്നില്ല. അതുപോലെ തന്നെ ജീവിക്കാനുള്ള ആ ഒരു ആഗ്രഹവും അതുപോലെ മനുക്കരുത്തും അവളെ മുന്നോട്ട് നയിക്കുകയാണ് അല്ലേ. ഓരോ മിനിറ്റും പ്രേക്ഷകരെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തുന്ന ഈ കഥ ഒടുവിൽ മനുഷ്യന്റെ ആത്മവിശ്വാസത്തിന്റെയും അതുപോലെ തന്നെ ജീവനത്തിന്റെയും വിജയമായി മാറുകയാണ് അല്ലേ. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത്, ഹെലൻ ഒരു ത്രില്ലർ മാത്രമല്ല, ജീവിതത്തിൽ പ്രതീക്ഷ നഷ്ടപ്പെടുത്തരുത് എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. കാരണം അവിടെ ആ ഒരു സിറ്റുവേഷനിൽ ഹെലൻ ഒന്നും ചെയ്യാനായിട്ട് പറ്റുന്നില്ല, എന്നെ കൊണ്ട് നീ ഒന്നിനും പറ്റില്ല എന്ന് വിചാരിച്ച് അവിടെ വീണു പോകുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെ കിടക്കലേ ഉണ്ടാവുള്ളൂ അല്ലേ. ആ ഒരു പോരാട്ടം, ആ ഒരു പോരാട്ടത്തെ കുറിച്ച് പറയുമ്പോൾ അത് കാണുമ്പോൾ നമ്മൾക്കൊരു റൊമാൻസിഫിക്കേഷൻ ആണ് ലാസ്റ്റിൽ. എന്തായാലും നമ്മുടെ ഈ ഒരു സിനിമാ വിശേഷങ്ങൾക്കിടയിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾക്കുള്ള സമയമായിട്ടുണ്ട്. പാട്ടുകളിലേക്ക് കയറാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ. ലഞ്ച് ബ്രേക്കിൽ അർഷേ നിരജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ അർഷയ നീരജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. സിനിമയുടെ ക്ലൈമാക്സിലേക്ക് വരുമ്പോഴാണ്, അതൊരു ഒന്നൊന്നര ക്ലൈമാക്സ് ആണല്ലേ. ശരിക്കും പറഞ്ഞാല് മണിക്കൂറോളം ഫ്രീസറിനുള്ളിൽ കുടുങ്ങിക്കിടന്ന ഹെലന്റെ ആ ഒരു അവസ്ഥ വളരെ ഗുരുതരമാകുകയാണ്. തണുപ്പ് കാരണം ശരീരം തളർന്നു പോകാണ്, അതുപോലെ തന്നെ ബോധം നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് എത്തുന്നുണ്ട്. അവസാനം ഈ അന്വേഷണം തിരച്ചിലും നിർത്തുന്നത് ഫ്രീസറിന്റെ അടുത്താണ്. അവിടെ രക്ഷാപ്രവർത്തകർ എത്തി അവളെ പുറത്തെടുക്കുന്നുണ്ട്. മരണത്തിന്റെ വക്കിൽ നിന്ന് അവൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നതാണ് ഈ ഒരു സിനിമയിൽ. ഈ ക്ലൈമാക്സ് പ്രേക്ഷകർക്ക് വലിയൊരു ആശ്വാസം, അതുപോലെ തന്നെ വികാരഭരിതമായ ഒരു അനുഭവമാണ് നൽകുന്നത്. കാരണം സിനിമ മുഴുവൻ നമ്മൾ ഹെലനോടൊപ്പം ആ പോരാട്ടം അനുഭവിച്ച ഒരു ഫീൽ ആയിരിക്കും. ഇത് ശരിക്കും ഹെലൻ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കാണേണ്ട ഒരു സിനിമയാണ്. കാരണം ഇതിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ ഇരുണ്ട നിമിഷങ്ങളിൽ പോലും പ്രതീക്ഷയുടെ ഒരു ചെറിയ വെളിച്ചം മതി ജീവിതത്തിലേക്ക് തിരിച്ചു വരാനായിട്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്തായാലും നമ്മുടെ ഒരു യാത്രയിൽ ഈ ഒരു സിനിമയ്ക്ക് തൽക്കാലം ഞാനൊരു ബ്രേക്ക് കൊടുക്കുകയാണ്. എന്നാലും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാടുകൾക്ക് ശേഷം അടുത്ത മൂവി വിശേഷങ്ങൾ കേട്ടുമുട്ടാം. സ്റ്റേ ട്യൂൺഡ് ടു മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ. ലഞ്ച് ബ്രേക്കിൽ അർഷയ് ദേരാജ് ശാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ രാജ ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. ഈ ഹൊറർ മൂവീസിനെ കുറിച്ച് പറയുമ്പോൾ ഒട്ടുമിക്കവരുടെ മനസ്സില് ആദ്യം വരുന്ന ഒരു സിനിമയാണല്ലേ കാഞ്ചന. ഒരു ബീറ്റ് ഒക്കെ ഇപ്പൊ ദേ കാഞ്ചന 4 വരാനായിട്ട് പോകുന്നു എന്നുള്ള ന്യൂസ് ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ അതിലെടുത്ത് പറയേണ്ടതാണ് നമ്മുടെ നയൻതാര വരുന്നുണ്ടോ, അതുപോലെ തന്നെ പൂജ, നൂര എന്നിവർ ഈ ഒരു സിനിമയിലേക്ക് എത്തുന്നുണ്ട് എന്നുള്ള സൂചനകളും കേൾക്കുന്നുണ്ട്. അതുപോലെ കഥയുടെ ഔദ്യോഗിക വിശദാംശങ്ങൾ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. എന്നാൽ മുൻ കാഞ്ചന ചിത്രങ്ങളെ പോലെ ഹാസ്യവും ഭീതിയും ചേർന്നൊരു പ്രതികാര കഥയായിരിക്കും എന്നാണ് പ്രതീക്ഷ. ചിത്രം തമിഴിനൊപ്പം മലയാളം, തെലുങ്ക്, ഹിന്ദി, കന്നഡ ഭാഷകളിലും റിലീസ് ചെയ്യുമെന്നാണ് പദ്ധതി. 2026 തിയേറ്ററുകളിൽ എത്തുമെന്ന റിപ്പോർട്ടുകളും കാണുന്നുണ്ട്. എന്നാലും കാഞ്ചന എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾക്കൊരു ഗംഭീര പ്രതീക്ഷയാണല്ലേ. ആ പ്രതീക്ഷകളൊന്നും വെറുതെയാകില്ലെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ബ്യൂട്ടിഫുൾ ആയുള്ള പാട്ടുകളിലേക്ക് കയറാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90.FM കേട്ടറിഞ്ഞു കൂട്ടുകൂടാ. ലഞ്ച് ബ്രേക്കിൽ ഹർഷേ ധീരജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ അർഷേ നിരജ ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്തപ്പോഴാണ് മമ്മി സിനിമകളിലൂടെ പ്രേക്ഷകരെ വെറുപ്പിച്ച ഹോളിവുഡ് താരം വിജയ് ദേവരകൊണ്ടയുടെ വില്ലനാകുന്നു. രാഹുൽ സംവിധാനം ചെയ്യുന്ന ഒരു പീരിയഡ് ആക്ഷൻ ത്രില്ലറാണ് റണാബലി. റണാബലിയിലാണ് അർണോൾഡ് പ്രധാന വേഷത്തിൽ എത്തുന്നത്. ബ്രിട്ടീഷ് ഓഫീസറുടെ കഥാപാത്രമായാകും അദ്ദേഹം പ്രത്യക്ഷപ്പെടുന്നുണ്ടാവുക. ടാക്സിവാല എന്ന ചിത്രത്തിന് ശേഷം രാഹുലും വിജയും ഒന്നിക്കുന്ന സിനിമ കൂടിയാണിത്. അതുപോലെ യഥാർത്ഥ ചരിത്ര സംഭവങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഈ ഒരു സിനിമ നിർമ്മിച്ചിട്ടുള്ളത്. അതിൽ മെയിൻ ആയിട്ട് പറയേണ്ടത് രശ്മികയുടെയും വിജയുടെയും ആ ഒരു കൂട്ടുകെട്ടാണ്. ഏതായാലും ചിത്രം സെപ്റ്റംബർ 11 തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. എന്തായാലും ഈ ഒരു സിനിമാ വിശേഷങ്ങൾക്കിടയിൽ ബ്യൂട്ടിഫുൾ എല്ലാ പാട്ടുകളിലേക്ക് കയറാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാ. ലഞ്ച് ബ്രേക്കിൽ അർഷേ നിരജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ അരിശേന്ദ് രാജശാടകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. പുതിയ സിനിമയിലേക്ക് വരുമ്പോ ആലിയ ഭട്ടിനെ നായികയാക്കി യാഷ് രാജ് ഫിലിംസ് ഒരുക്കുന്ന ആൽഫ സിനിമയുടെ ട്രെയിലർ അങ്ങ് എത്തിയിരിക്കുകയാണ് അല്ലേ. ശിവ വേലാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ചിത്രത്തിന്റെ ട്രെയിലറിൽ ഹൃതിക് റോഷൻ ഏജന്റ് കബീറായി അതിഥി വേഷത്തിൽ എത്തുന്നുണ്ട് എന്നൊരു സൂചന കാണുന്നുണ്ട്. അതുപോലെ നെറ്റ്ഫ്ലിക്സിലൂടെ ശ്രദ്ധേയമായ ദി റെയിൽവേ മാൻ സീരീസിന്റെ സംവിധായകനാണ് ശിവ ശ്രീധർ രാഘവൻ. അതുപോലെ ഈ ഒരു സിനിമയെ കുറിച്ച് പറയുമ്പോ ഹൃത്തിക്കിനെ കൂടാതെ സൽമാൻ ഖാൻ, ഷാരൂഖ് എന്നിവരും അതിഥി വേഷത്തിൽ എത്തിയേക്കാം. പഠാൻ, ടൈഗർ 3, വാർ 2 എന്നിവയാണ് യാഷ് രാജ് ഫിലിംസിന്റെ സ്പൈ യൂണിവേഴ്സിൽ റിലീസ് ചെയ്ത സിനിമകൾ. എന്തായാലും ഈ ഒരു സിനിമാ വിശേഷങ്ങൾക്കിടയിൽ ബ്യൂട്ടിഫുൾ പാട്ടുകളിലേക്ക് കയറാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാ. ലഞ്ച് ബ്രേക്കിൽ അരിശേന്ദ് രാജ ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

എന്നാലും ആ കയറാൻ പറ്റാത്ത കാർ എന്തായിരിക്കും? ആ ഒരു ആലോചനയിലാണോ? ഹേ ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ അർഷയും നീരാറ്റ് ഷാനക്കിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. പറഞ്ഞു വന്നത് നമ്മുടെ ഇന്നത്തെ എസ് മസ് ചോദ്യത്തിന്റെ കാര്യമാണ്. ആ ഒരു ചോദ്യം മിസ്സായവർക്കൊക്കെ വേണ്ടി, അല്ലെങ്കിൽ മറന്നുപോയിട്ടുണ്ടെങ്കിൽ അതൊന്നും കൂടി ഒന്ന് ഓർമ്മിപ്പിക്കാനായിട്ട് ഞാൻ എത്തിയിട്ടുണ്ട്. സോ എന്തായാലും നമുക്ക് ആ ഒരു ചോദ്യം ഒന്നും കൂടി എന്തായിരുന്നു എന്ന് നോക്കാല്ലേ. നമ്മുടെ ഇന്നത്തെ എസ് മസ് ചോദ്യം കയറാൻ പറ്റാത്ത കാർ ഏതാണ്, എന്താണ് എന്നുള്ളതിനെ കുറിച്ചായിരുന്നു. കയറാൻ പറ്റാത്ത കാർ. സോ ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യണ്ടേ? വേഗം ഫോൺ എടുത്ത് നമ്മുടെ ഓഫീസ് നമ്പർ ആയ 9072870909 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. നമ്പർ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം, 9072870909 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. ഒപ്പം നിങ്ങളുടെ പേരും സ്ഥലവും വായിക്കാനായിട്ട് മറക്കരുത് കേട്ടോ. എന്നാലും ഉത്തരം വായിക്കുന്ന ഒരു സമയം കൊണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർഫുൾ പാട്ടുകളിലേക്ക് കയറാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90.4. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ. ലഞ്ച് ബ്രേക്കിൽ അർഷയും നീരാജ് ഷാനക്കിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ രാജ്യ ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിലെ സമയം 4 മണിയാകാറായിട്ടുണ്ട്. ഇന്നത്തേക്ക് ടാറ്റ ബൈ ബൈ പറയേണ്ട ഒരു സമയം ആകാറായി. ഇനിയിപ്പോ ദേ നാളെ വെള്ളിയാഴ്ച വീക്കെൻഡ്സ് ഒക്കെ ആണല്ലേ വരുന്നത്. ശരിക്കും പറഞ്ഞാല് ഈ വീക്കെൻഡ്സ് ഒക്കെ ആകുമ്പോൾ നമ്മൾക്ക് ഈ മുടക്ക് കിട്ടുന്ന ദിവസം, അല്ലെങ്കിൽ പ്രിയപ്പെട്ടവർ ഇപ്പൊ വിദേശത്ത് നിന്ന് നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോൾ നമ്മളിങ്ങനെ എണ്ണാറുണ്ടല്ലേ. സോ ആ ഒരു പ്രതീക്ഷയിലായിരിക്കുള്ളൂ, വീക്കെൻഡ്സ് ഒക്കെ കളർ ആക്കണം, പ്രിയപ്പെട്ടവരോട് ഷെയർ ചെയ്യണം, അല്ലെങ്കിൽ റെസ്റ്റ് എടുക്കണം എന്നുള്ള കാൽക്കുലേഷൻസിലൊക്കെ ആയിരിക്കുമല്ലോ. പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്തും ഞാനും ഈ ഒരു വീക്കെൻഡ്സ് ആകാനായിട്ട് ഇങ്ങനെ പ്രതീക്ഷിച്ച് കണ്ണിൽ എണ്ണി വെച്ച് കാത്തിരിക്കാറുണ്ട്. കാരണം ആ ഒരു സമയത്താണ് ഞങ്ങൾ എല്ലാവരും ഒത്തുകൂടുന്നത്. അതുപോലെ തന്നെ എല്ലാവരും കൂടി നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ളവർ നമ്മുടെ ചുറ്റുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കാനായിട്ടും അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവില്ലേ പറയാനായിട്ട്. സോ അതുപോലെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ഇന്നിപ്പോഴും പറയാനായിട്ടുണ്ട്, പക്ഷെ സമയമില്ലാത്തത് കൊണ്ട് ആ വിശേഷങ്ങളൊക്കെ ഞാൻ തൽക്കാലം നാളത്തേക്ക് മാറ്റിവെക്കുകയാണ്. നാളെ അതേ സമയം ഇതേ ഫ്രീക്വൻസിയിൽ ഇനിയും കൂടുതൽ വിശേഷങ്ങളുമായി കേട്ടുമുട്ടാം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. സ്റ്റേ ഹാപ്പി, സ്റ്റേ കൂൾ, സ്റ്റേ സ്ട്രോങ്, സ്റ്റേ ട്യൂൺ ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ സൈനിങ് ഓഫ് നൗ.

0: വിശേഷം?
1: അല്ലടാ കൊശവാ, സൂര്യൻ തമ്പുരാൻ.
0: അല്ല അല്ലടാ, സൂര്യ തമ്പുരാൻ.
2: സൂര്യ തമ്പുരാൻ പ്രേമിച്ചൊരു പെൺ ആരുമറിയാതെ പെറ്റിട്ടു പേടിച്ച നിന്നെ നമുക്കറിയാം. ചന്ദിരാ നിന്നെ നമുക്കറിയാം.
1: കെട്ടുകൂടത്തിന്
2: കട്ടു കുടിച്ചിട്ട്
1: കുമ്പയും വീർത്തിട്ട്
2: രാത്രിയിൽ ഇരുട്ടത്തുരുണ്ടു നടക്കണം. നിന്നെ നമുക്കറിയാം ചന്ദിരാ നിന്നെ നമുക്കറിയാം. ചെത്തുകൂടത്തിന് കട്ടു കുടിച്ചിട്ട് കുമ്പയും വീർത്തിട്ട് രാത്രിയിൽ ഇരുട്ടത്തുരുണ്ടു നടക്കണം. നിന്നെ നമുക്കറിയാം ചന്ദിരാ നിന്നെ നമുക്കറിയാം.
1: അയ്യത്തറ തോട്ടിലെ നീറ്റിൽ വീണ് കിടക്കണതാരാണ്
3: ചന്ദ്രൻ കുഞ്ഞാടേ? അതെ ചന്ദ്രൻ കുഞ്ഞാടേ.
2: കട്ടുകുടിച്ചു

ഹായ് ഹലോ ഗുഡ് ഈവനിങ് തൃശൂർ. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ ലാസ്റ്റ് ബെഞ്ചിൽ നിങ്ങളുടെ സ്വന്തം RJ ചിന്നു. സമയം ഇപ്പോൾ 7 മണിയായി. സ്കൂളും ജോലിയൊക്കെ കഴിഞ്ഞ് നിങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ടാകും അല്ലേ? റീചാർജ് ആവാൻ ഒരു ചായയൊക്കെ കുടിച്ചോ? ചിലരെങ്കിലും ഇപ്പോഴും വീട്ടിലേക്കുള്ള യാത്രയിലാകും. നമ്മളും 7 മണി മുതൽ 10 മണി വരെ ലാസ്റ്റ് ബെഞ്ചിൽ ഒരു ലോങ് റൈഡ് പോവുകയാണ്. ഒരുപാട് ഇൻട്രസ്റ്റിംഗ് വിശേഷങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഞാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. അതിനു മുമ്പ് കുറച്ച് പാട്ടുകൾ കേട്ട് തിരിച്ചു വരാം. ദിസ് ഈസ് മൈ റേഡിയോ 90 FM. യു ആർ ലിസ്ണിംഗ് ടു ലാസ്റ്റ് ബെഞ്ച് വിത്ത് RJ ചിന്നു. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വെൽക്കം ബാക്ക് ടു മൈ റേഡിയോ 90 FM. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ലാസ്റ്റ് ബെഞ്ചാണ് വിത്ത് ആർ ജെ ചിന്നു. ഒരു ഫേമസ് ഇന്റർവ്യൂവിൽ കല്യാണി പ്രിയദർശൻ ഗ്രാറ്റിറ്റ്യൂഡ് ജേണലിനെ കുറിച്ച് പറയുന്നുണ്ട്. സോ എന്താണ് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ? സിമ്പിളായി പറഞ്ഞാൽ നമ്മുടെ ലൈഫിലുള്ള എല്ലാ നല്ല കാര്യങ്ങൾക്കും താങ്ക്ഫുള്ളായിരിക്കുക എന്നതാണ് ഗ്രാറ്റിറ്റ്യൂഡ് ജേണലിൻ്റെ ബേസിക്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഇന്നത്തെ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതുകയാണെന്ന് കരുതുക. രാവിലെ ഉറക്കമെണീറ്റ് നിങ്ങൾക്ക് പുതിയൊരു ദിവസം തന്നതിന് നന്ദി എന്ന് നോട്ട് ചെയ്യുക. അങ്ങനെ ഒരു ദിവസം നിങ്ങൾ താങ്ക്ഫുള്ളായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിൽ കുറയ്ക്കുക. അതാണ് ഇന്നത്തെ ദിവസത്തെ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ. കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് പാട്ടുകൂടി കേട്ടിട്ട് വരാം. യു ആർ ലിസ്ണിംഗ് ടു മൈ റേഡിയോ 90 FM. ഇത് ലാസ്റ്റ് ബെഞ്ചിൽ ആർ ജെ ചിന്നുവാണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വെൽക്കം ബാക്ക്. നമ്മളങ്ങനെ ഗ്രാറ്റിറ്റ്യൂഡ് ജേണലിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ. ദിസ് ഈസ് മൈ റേഡിയോ 90 FM. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ലാസ്റ്റ് ബെഞ്ച് ആണ് വിത്ത് RJ ചിന്നു. ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ നമ്മുടെ ഫിസിക്കൽ, മെൻ്റൽ ആൻഡ് സോഷ്യൽ വെൽബീയിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നു നിങ്ങൾക്ക് എത്ര പേർക്കറിയാം. യെസ്, ഇറ്റ് ഈസ് ട്രൂ. മെൻ്റലി അത് നമ്മളുടെ സ്ട്രെസ് കുറയ്ക്കാനും ആങ്സൈറ്റി കുറയ്ക്കാനും ഹാപ്പിനെസ്സിനെ ബൂസ്റ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. ഫിസിക്കലി അത് നമ്മുടെ സ്ലീപ്പ് ഇമ്പ്രൂവ് ചെയ്യാനും ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. സോഷ്യലി അത് നമ്മുടെ റിലേഷൻഷിപ്പിനെ സ്ട്രെങ്തൻ ചെയ്യാനും എംപതി ഇമ്പ്രൂവ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. നമ്മുടെ സ്ട്രെസ്സൊക്കെ ഒന്ന് കുറയ്ക്കാൻ കുറച്ച് പാട്ട് കേട്ടിട്ട് തിരിച്ചു വന്നാലോ. യു ആർ ലിസ്ണിംഗ് ടു മൈ റേഡിയോ 90 FM. ഇത് ലാസ്റ്റ് ബെഞ്ചിൽ നിങ്ങളുടെ കൂടെ RJ ചിന്നു എന്നുള്ളത് കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

നിങ്ങൾ ഇക്കിഗായ് എന്ന് കേട്ടിട്ടുണ്ടോ? ജാപ്പനീസ് വേർഡായ ഇക്കിഗായിൻ്റെ അർത്ഥം റീസൺ ഫോർ ബീയിങ് എന്നതാണ്. അതായത് ജീവിക്കാനുള്ള കാരണം, അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ അർത്ഥം എന്നിങ്ങനെയാണ്. ലോകത്തിൽ തന്നെ ഏറ്റവും അധികം വിറ്റഴിഞ്ഞ പുസ്തകങ്ങളിലൊന്നായ ഇക്കിഗായ് എഴുതിയിരിക്കുന്നത് സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ ഹെക്ടർ ഗാർസിയയും അവാർഡ് വിന്നിംഗ് സ്പാനിഷ് റൈറ്ററായ ഫ്രാൻസിസ് മെറാലസും കൂടിയാണ്. ഇക്കിഗായിനെ കുറിച്ച് ഇനിയും ഒരുപാട് വിശേഷങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാനുണ്ട്. അതിനു മുമ്പ് നമുക്ക് കുറച്ച് പാട്ട് കേട്ട് തിരിച്ചു വരാം. യു ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. ഇത് ലാസ്റ്റ് ബെഞ്ചിൽ RJ ചിന്നു ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വെൽക്കം ബാക്ക് ടു ലാസ്റ്റ് ബെഞ്ച്. നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM വിത്ത് മീ ആർ ജെ ചിന്നു. നമ്മൾ പറഞ്ഞു വന്നത് ഇക്കിഗായിനെ കുറിച്ചാണ്. ജാപ്പനീസ് വേർഡായി ഇക്കിഗായ് ഉണ്ടായിരിക്കുന്നത് ഇക്കി ആൻഡ് ഗായ് എന്ന് പറയുന്ന രണ്ട് കുഞ്ഞു വേർഡ്സിൽ നിന്നാണ്. ഇതിൽ ഇക്കി എന്നാൽ ലൈഫ് അല്ലെങ്കിൽ ജീവിതമെന്നും ഗായ് എന്നാൽ വർത്ത് അല്ലെങ്കിൽ മൂല്യമുള്ളത് എന്നുമാണ് അർത്ഥം. ഓൾ ടുഗദർ ഇക്കിഗായ് മീൻ ചെയ്യുന്നത് ജീവിതത്തെ മൂല്യമുള്ളതാക്കുന്ന എന്താണോ അതാണ് നമ്മുടെ ഇക്കിഗായ്. ഇക്കിഗായെ കുറിച്ചുള്ള ഇനിയും ഒരുപാട് വിശേഷങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാനുണ്ട്. യു ആർ ലിസ്ണിംഗ് ടു മൈ റേഡിയോ 90 FM. ഇത് ലാസ്റ്റ് ബെഞ്ചിൽ നിങ്ങളുടെ കൂടെയുള്ളത് ആർ ജെ ചിന്നു ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

ലോകത്തിൽ ഏറ്റവും കൂടുതൽ കാലം ഹാപ്പിയായി ജീവിക്കുന്ന മനുഷ്യർ എവിടെയാണെന്ന് അറിയാമോ? യെസ് യു ആർ ലിസ്ണിംഗ് ടു മൈ റേഡിയോ 90 FM വിത്ത് മീ ആർ ജെ ചിന്നു. യാ, ജപ്പാനിലെ ഒഗിമി എന്ന ഐലൻഡിലാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ കാലം ഹാപ്പിയായി മനുഷ്യർ ജീവിക്കുന്നത്. ഇവിടത്തെ ഭൂരിഭാഗം പേർക്കും 100 വയസ്സിന് മുകളിൽ പ്രായമുണ്ട്. എന്നാൽ അവരൊക്കെ സൂപ്പർ ഹാപ്പിയുമാണ്. ഇങ്ങനെ ഒഗിമിയിലെ പ്രായം ചേർന്ന മനുഷ്യരെ നേരിൽ കണ്ട് സംസാരിച്ച് ഓതേഴ്സ് എഴുതിയ പുസ്തകമാണ് ഇക്കിഗായ്, ദ ജാപ്പനീസ് സീക്രട്ട് ടു എ ലോങ് ആൻഡ് ഹാപ്പി ലൈഫ്. നിങ്ങളുടെ ഇക്കിഗായ് എങ്ങനെ കണ്ടുപിടിക്കാമെന്നും അതിനുള്ള 10 വഴികളുമായി ഞാൻ തിരിച്ചു വരാം. യു ആർ ലിസ്ണിംഗ് ടു മൈ റേഡിയോ 90 FM. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ലാസ്റ്റ് ബെഞ്ച് ആണ് വിത്ത് ആർ ജെ ചിന്നു. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: എന്താണ് നിങ്ങളുടെ ഇക്കിഗായ്? യെസ് യു ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM വിത്ത് മീ ആർ ജെ ചിന്നു. പറഞ്ഞു വന്നത് ഇക്കിഗായിനെ കുറിച്ചാണ്. ഒരാൾക്ക് എങ്ങനെ അയാളുടെ ഇക്കിഗായ് കണ്ടുപിടിക്കാം? അതിനായി 4 ചോദ്യങ്ങൾ നിങ്ങൾക്ക് സ്വയം ചോദിക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1, വാട്ട് യു ലവ്, എന്താണ് നിങ്ങൾക്ക് ശരിക്കും ഇഷ്ടം? ക്വസ്റ്റ്യൻ നമ്പർ 2, വാട്ട് യു ആർ ഗുഡ് അറ്റ്, നിങ്ങൾ എന്തിലാണ് മികച്ചതായിട്ടുള്ളത്? ക്വസ്റ്റ്യൻ നമ്പർ 3, വാട്ട് വേൾഡ് നീഡ്സ്, നിങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ലോകത്തിന് എന്താണ് ശരിക്കും ആവശ്യമുള്ളത്? ആൻഡ് ക്വസ്റ്റ്യൻ നമ്പർ 4, ദ ഫൈനൽ ക്വസ്റ്റ്യൻ, വാട്ട് യു ക്യാൻ ബി പെയ്ഡ് ഫോർ, അതിന് നിങ്ങൾക്ക് പ്രതിഫലം ലഭിക്കുമോ? യുവർ പാഷൻ, മിഷൻ ആൻഡ് പ്രൊഫഷൻ ആൻഡ് വൊക്കേഷൻ, ഇത് നാലും കൂടി ചേർന്നതാണ് നിങ്ങളുടെ ഇക്കിഗായ്. യു ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. ഇത് ലാസ്റ്റ് ബെഞ്ച് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. വിത്ത് ആർ ജെ ചിന്നു, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.
1: കോയി മെരുച്ചാ താവാരോ കോളിയാ കര ഖുഷിയാ ആയാ

0: so handsome.
1: Welcome back to Last Bench. You are listening to My Radio 90 FM with RJ Chinnu. 10 Rules of Ikigai. Yes, Ikigai എന്ന ബുക്ക് കൺക്ലൂഡ് ചെയ്യുന്നത് 10 റൂൾസിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. അതിലെ റൂൾ നമ്പർ 1, സ്റ്റേ ആക്റ്റീവ് ആൻഡ് ഡോണ്ട് റിട്ടയർ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്താണോ അത് ചെയ്തുകൊണ്ടിരിക്കുക, പക്ഷേ അതിൽ നിന്നും റിട്ടയർ ആവരുത്. മേ ബി പ്രൊഫഷണൽ ലൈഫിൽ നിന്ന് നിങ്ങൾ റിട്ടയർ ആയേക്കാം, ബട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുക, അതിൽ നിന്നും റിട്ടയർ ആവരുത്. റൂൾ നമ്പർ 2, സറൗണ്ട് യുവർ സെൽഫ് വിത്ത് ഗുഡ് ഫ്രണ്ട്സ്. ഒരു നല്ല സുഹൃത്ത് മരുന്നിനെ പോലെയാണെന്നും അത് ജീവിതത്തിൽ വെളിച്ചം പരത്തുമെന്നും ബുക്ക് പറയുന്നു. റൂൾ നമ്പർ 3, സ്മൈൽ. ചിരി മനസ്സിനെ റിലാക്സ് ചെയ്യുമെന്നും പോസിറ്റീവ് ആക്കുമെന്നും പറയുന്നു. ഇക്കിഗായിയുടെ കൂടുതൽ വിശേഷങ്ങൾക്കായി കേട്ടുകൊണ്ടിരിക്കാം. ദിസ് ഈസ് മൈ റേഡിയോ 90 FM. ഇത് ലാസ്റ്റ് ബെഞ്ചിൽ RJ ചിന്നു ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

ഇക്കിഗായ് റൂൾസിനെ കുറിച്ചാണ് പറഞ്ഞു വന്നത്. യു ആർ ലിസ്ണിംഗ് ടു മൈ റേഡിയോ 90 FM വിത്ത് മീ ആർ ജെ ചിന്നു. നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ലാസ്റ്റ് ബെഞ്ചിലാണ് കേട്ടോ. റൂൾ നമ്പർ 4, മൂവ് യുവർ ബോഡി. ദിവസം ലഘുവായെങ്കിലും വ്യായാമം ചെയ്യുക, അത് ഹാപ്പി ഹോർമോൺസിനെ റിലീസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ആൻഡ് ഇനി വരുന്നത് റൂൾ നമ്പർ 5 ആണ്, വയറ് നിറച്ച് ആഹാരം കഴിക്കരുത്. ഡോണ്ട് ഫിൽ യുവർ സ്റ്റൊമക്ക്, മേക്ക് ഇറ്റ് 80% ഫ്രീ ആയിട്ട് വിടും. റൂൾ നമ്പർ 6, റീകണക്ട് വിത്ത് നാച്ചർ. നിങ്ങളെ റീചാർജ് ആക്കാൻ ഇടയ്ക്കെങ്കിലും ഒരു കാട്ടിലോ ഒരു പുഴയിലോ ഒരു മലയിലോ കയറിയിട്ട് തിരിച്ചു വാ. ഇനിയും ഒരുപാട് വിശേഷങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാനുണ്ട്. യു ആർ ലിസ്ണിംഗ് ടു മൈ റേഡിയോ 90 FM വിത്ത് RJ ചിന്നു. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

ഹായ് ഹലോ എവറി വൺ, വെൽക്കം ബാക്ക് ടു മൈ റേഡിയോ 90 FM. ഇത് ലാസ്റ്റ് ബെഞ്ച് ആണ്, വിത്ത് മീ ആർ ജെ ചിന്നു. ആരാണ് ലോകത്തിൽ ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള മനുഷ്യൻ? ഒരിക്കലെങ്കിലും നിങ്ങൾ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? എന്നാൽ അങ്ങനെ ഒരാളുണ്ട്. 2004 റിച്ചാർഡ് ഡേവിഡ്സൺ എന്ന ന്യൂറോ സയൻറ്റിസ്റ്റ് സ്റ്റഡിയിലാണ് ലോകത്തിലെ ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള മനുഷ്യനെ കണ്ടുപിടിച്ചത്. ആൻഡ് ഹിസ് നെയിം ഈസ് മാത്യു റിക്കാർഡ്. 1946 February 15 ഫ്രാൻസിൽ ജനിച്ച ഇദ്ദേഹത്തിന് പാസ്ചർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് മോളിക്കുലർ ജനറ്റിക്സിൽ PhD ഉണ്ട്. മാത്യു റിച്ചാർഡിനെ കുറിച്ച് കൂടുതൽ വിശേഷങ്ങൾക്കായി കാതോർക്കാം. ദിസ് ഈസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാം. ഇത് ലാസ്റ്റ് ബെഞ്ചിൽ ആർ ജെ ചിന്നു.

ഹായ്, ഹലോ എവ്രിവൺ. നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM വിത്ത് മീ ആർ ജെ ചിന്നു. ഫ്രാൻസിൽ ജനിച്ച മാത്യു റിച്ചാർഡ് തന്റെ PhD ശേഷം നേപ്പാളിലെ ഹിമാലയൻ ടിബറ്റൻ റീജൻസിലെ സന്യാസികളുമായി ചേരുകയും പിന്നീട് സന്യാസ ജീവിതം സ്വീകരിക്കുകയും ചെയ്തു. റൈറ്റർ, ഫോട്ടോഗ്രാഫർ, ട്രാൻസ്ലേറ്റർ എന്നതിലുപരി ബുദ്ധസന്യാസികളെയും ശാസ്ത്രവിദ്യാർത്ഥികളെയും മെഡിറ്റേറ്റേഴ്സിനെയും സയന്റിസ്റ്റിനെയും കൊളാബറേറ്റ് ചെയ്ത് റിസർച്ച് വരെ അദ്ദേഹം നടത്തുന്നുണ്ട്. കുറച്ച് നല്ല പാട്ടുകൾക്ക് ശേഷം വീണ്ടും കേട്ടുമുട്ടാം. നിങ്ങൾ കേൾക്കുന്നത് മൈ റേഡിയോ 90 FM വിത്ത് മീ ആർ ജെ ചിന്നു. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം ഓൺ ലാസ്റ്റ് ബെഞ്ച്.

വെൽക്കം ബാക്ക് ടു മൈ റേഡിയോ 90.FM. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ലാസ്റ്റ് ബെഞ്ചാണ് വിത്ത് മീ ആർ ജെ ചിന്നു. ലാസ്റ്റ് ബെഞ്ചിൽ ഇപ്പോൾ ലാസ്റ്റ് ബെല്ല് അടിച്ചിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഒരുപാട് വിശേഷങ്ങൾ സംസാരിച്ചു. ഗ്രാറ്റിറ്റ്യൂഡ് ജേണലിനെ പറ്റി, ഇക്കിഗായ് ബുക്കിനെ പറ്റി, വേൾഡിലെ ഹാപ്പിയസ്റ്റ് പേഴ്സണെ കുറിച്ച് ഒക്കെ നമ്മൾ സംസാരിച്ചു. ഇതെല്ലാം നിങ്ങളൊരു ബെറ്റർ ആൻഡ് ഹാപ്പിയസ്റ്റ് പേഴ്സൺ ആക്കാൻ ഹെൽപ്പ് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോഴേ നമ്മുടെ ഷോ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിട്ടുണ്ട് കേട്ടോ. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ 10 ആയിട്ടുണ്ട്. എല്ലാവരും ഉറക്കം പിടിച്ച് കാണുമല്ലേ. നല്ല സ്വപ്നം കണ്ട് നല്ല നാളെ പ്രതീക്ഷിച്ച് എല്ലാവരും സമാധാനമായിട്ട് കിടന്നുറങ്ങാം. ദിസ് ഇസ് ആർ ജെ ചിന്നു സൈനിങ് ഔട്ട് ഫ്രം മൈ റേഡിയോ 90.FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം ഓൺ ലാസ്റ്റ് ബെഞ്ച്.

Let's